0: നിങ്ങൾക്കേനും തുപ്പനെ റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളെ മാത്രികല മോഹി ജഞ്ചി സൊൽമെലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനത തുളുനാടക
1: കാസ് ഓൽദീപ്പര്
0: നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട
1: കാസ് ഓൽദീപ്പര് നാടകദ കടേ തയ്യക്ക
2: ಮಕ್ಕಳು ಮಾತ್ರ ಪಂಡರನ್ನೇನು ಆಕ್ಟಿಂಗ್ ಮಾಡ್ತೀನ ಇಟ್ಟಿ ಬಲ್ಲ ಮಾರಯ್ಯ ಇಟ್ಟಿನ ಮಾರಯ್ಯ ಒಂದು ಒರ್ಜಿನಲ್ ಅಮ್ಮೆ ಬಂದಾಗ ಪಂಡ್ರೈತಿ ಮಾರಯ್ಯ ನನ್ನ ಕೆಟ್ಟು ಹೊತ್ತೈ ಗೊತ್ತಡೆ ಇಟ್ಟಿನ ಇದು ಮೀಸದ ನನ್ನ ಸಾವುಗ ಇಲ್ಲ ಪತ್ತೊನ್ ಕರ್ಮದ ಮಾತ ನನ್ನ ಮಾತ ಬಂದ
3: ದಿನ ಹೆಚ್ಚಿಪ್ಪನು ಆಯ್ನ ಬೇಗ ನಮ್ಮ ಒಂದು ಎದ್ದ ದಿನ ಮುಹೂರ್ತ ಇದ್ದೀವಿ ಮತ್ತೆ ತುಂಬಾ ಮುಂದುವರಿಸಿದ್ದಾರೆ
4: ಮದ್ಮೆಗೆ ದಿನದೀಗ ಆಯ್ನ ಬೇಗ ಒಂದು ದಿನ ಒಂದು ತೂರು ಮದ್ಮೆ ದಿನದೀಗ ಮಾತೆಲ್ಲ

മാത്രമല്ല വൺപേര് കോരികയിലെത്തുന്ന പുള്ളിയാണ്. അതാണ് പുള്ളിയായ ബുക്കനെ കോരികയിലെ പുണ്ണത് ഏരകള കുട്ടി യാണ് എനിക്കുള്ള സുന്ദര റേ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്ക്.

0: നിങ്ങൾക്കാണ് തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളേക്ക് മാത്രികല മോഹിതഞ്ച് സൊൽമെലു. ഇന്നത്തെ ഈ കാര്യക്രമം ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളുനാടക
1: കാസ് ഓൽദീപ്പര്
0: നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട
1: കാസ് ഓൽദീപ്പര് നാടകദ കടേ തയ്യക്ക
2: ಮುಕ್ಕಲು ಮಾತ್ರ ಪನ್ನಿರನ್ನೇನು ಆಕ್ಟಿಂಗ್ ಮಲ್ತಿನ